0: അപവിശ്വാസ കരണ അഭിരാസ പ്രകാശകരമു
1: സ്വാമി ഉപവാസ്യുസേക സ്വാമി ഉപവാസ്യുതാനുസേക സ്വാമിനി ഉപവാസേ നവതവടിന സേക
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനത് അപ്പയൊബട പുതകരമു ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കരാന്നട്ട് അപ്പ സുദുസാൻ വശയിൻ സൽക്കീമകേന അപ്പയൊബട തുതി പുതമു ക്രിസ്തുൻ വഹൻസിഗേ ശ്രീ സർരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവന അപസമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയ്ത സിറ്റിമു സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ ഉസഭാവ സീകല മേനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരു തുമന്ത് സകല പൂജക പിരിസത് സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൻ വന്നിട്ട് സലസ്സുനു മേനവ ഉത്താനി ബലാപുരത്ത് ഏത്തുവ മീകിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്രുവാൻ കുത്സ്യാലന്ത് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത് മേനവ അപ്പ സിയാലന്ത് ദയനുകം പാകല മേനവ ഭാഗ്യവത് ദേമാതാവൻ കനിമര്യാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഒബഗേ കമത്തേറ്റു കലശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേട് സഹഭാഗി വീമട്ട് സുദുസാൻ കല മേനവ തവത ഉൻഹാ സമഗൊബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ വഹൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവസന്നാ ഉപവഹൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ